ആരാധനെ ആരാധനെ ആരാധനെ ഉമക്കേ അയ്യാ, എങ്കളാരാധനെ ഉമക്കേ അയ്യാ. പിറന്ത നാൾ മുതലായി തൂക്കേറിയപ്പെട്ടേൻ, പിറന്ത നാൾ മുതലായി തൂക്കേറിയപ്പെട്ടേൻ. ഒരു കണ്ണും എന്മേലെ ഇറക്കമായിരുന്നതില്ലേ, ഒരു കണ്ണും എന്മേ